നിർഭോ നിർവാരോ അകാലമൂരത് അജുനീശൈപഹം ഗുരുപ്രസാദ് ജപ ആദ സച ജുഗാദ സച